0: In Kerala, football is more than a sport. It's an emotion. For generations, Kerala's football fans have cheered for others at the World Cup. Brazil, Argentina, Germany. Now 19-year-old Tehsin Mohammad Jamshid is just one step away from making history. Born in Qatar, raised in Qatar, but with his heart and roots tied to Kerala's Kannur. He stands just one match away from becoming the first footballer with Kerala roots to play at a FIFA World Cup. His father came from Talasheri, his mother from Kannur. Like countless Malayali families, they left home for a better future in the Gulf. Years later, that journey has come full circle.
1: എനിക്ക് ഇഷ്ടമുള്ള ടീം ബ്രസീലാണ്. പക്ഷേ ഒരു മലയാളി കളിക്കുന്നതുകൊണ്ട് എനിക്ക് അത്രയും ഇഷ്ടമായി വരും. ഖത്തർ ടീമിനെ നല്ല സ്നേഹിക്കുന്നുണ്ട്.
2: ഇന്ത്യൻ ടീം വേൾഡ് കപ്പ് കളിക്കുന്നില്ല. പക്ഷേ നമ്മുടെ മലയാളി ഇന്ത്യക്കാരനാണ്. ഖത്തറിന്റെ വേൾഡ് കപ്പ് കളിക്കുന്നത്. എനിക്ക് ഖത്തറിനെ ഇഷ്ടമാണ്.
3: പുള്ളി കളിക്കുന്ന തെക്സിൻ കളിക്കുന്നത് നല്ല സന്തോഷമുണ്ട്. പുള്ളിയുടെ കളി കാണാൻ ആഗ്രഹമുണ്ട്. നമ്മളെല്ലാം ഖത്തറിലെ കളി കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്.
4: കേരളത്തിലുള്ള യുവാക്കൾക്ക് ജംഷീർ ഒരു പ്രചോദനം തന്നെയാണ്. അതിലെ കേരളത്തിലെ ഞങ്ങളെപ്പോലെയുള്ള യുവാക്കളെ അഭിമാനം കൊള്ളുന്നു.
0: Tehsin's football journey began at Qatar's famed Aspire Academy, the talent factory that helped build the country's football revolution. There, coaches spotted his pace, his skill, and his eye for goal. The teenager quickly rose through Qatar's youth ranks. Under 16, under 17, under 19. One level after another. Then came a historic breakthrough. The training with Qatar's Aspire Academy paid off. At just 17, Tehsin became the first player of Indian origin to play in Qatar Stars League. The breakthrough made headlines across India and the Gulf.

0: TuneIn's how-to. A brief look at all the special functions and things you might not know we have.
1: Did you know you can control the speed of what you're listening to? During playback, you can tap on the speed control setting to adjust the speed. Whether you'd like to make it faster to get to the end or take it a bit slower to give it time to digest, you can listen to all your favorite podcasts and audiobooks however you want. Plus, if you follow your favorite podcast and books, you'll get recommendations on what to listen to next. Why not try out this feature today?
2: Have cheered for others at the World Cup. Brazil, Argentina, Germany. Now 19-year-old Tehsin Mohammad Jamshid is just one step away from making history. Born in Qatar, raised in Qatar, but with his heart and roots tied to Kerala's Kannur. He stands just one match away from becoming the first footballer with Keralam roots to play at a FIFA World Cup. His father came from Talasheri, his mother from Kannur. Like countless Malayali families, they left home for a better future in the Gulf. Years later, that journey has come full circle.
3: എനിക്ക് ഇഷ്ടമുള്ള ടീം ബ്രസീലാണ്. പക്ഷേ ഒരു മലയാളി കളിക്കുന്നതുകൊണ്ട് എനിക്ക് അത്രയും ഇഷ്ടമായി വരുകയാണ്. ഖത്തർ ടീമിനെ നല്ല സ്നേഹിക്കുന്നുണ്ട്.
4: ഇന്ത്യൻ ടീം വേൾഡ് കപ്പ് കളിക്കുന്നില്ല, പക്ഷേ നമ്മുടെ മലയാളി ഇന്ത്യക്കാരനാണ്. ഖത്തറിന്റെ വേൾഡ് കപ്പ് കളിക്കുന്നത് എനിക്ക് ഖത്തറിനെ ഇഷ്ടമാണ്.
5: പുള്ളി കളിക്കുന്ന തെക്സിൻ കളിക്കുന്നത് നല്ല സന്തോഷമുണ്ട്. പുള്ളിനെ കളി കാണാൻ ആഗ്രഹമുണ്ട്. നമ്മളെല്ലാം ഖത്തറിലെ കളി കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്.
6: കേരളത്തിലുള്ള യുവാക്കൾക്ക് ജംഷീർ ഒരു പ്രചോദനം തന്നെയാണ്. അതിലെ കേരളത്തിലെ ഞങ്ങളെപ്പോലെയുള്ള യുവാക്കളെ അഭിമാനം കൊള്ളുന്നു.
2: Tehsin's football journey began at Qatar's famed Aspire Academy, the talent factory that helped build the country's football revolution. There, coaches spotted his pace, his skill, and his eye for goal. The teenager quickly rose through Qatar's youth ranks. Under 16, under 17, under 19. One level after another. Then came a historic breakthrough. The training with Qatar's Aspire Academy paid off. At just 17, Tehsin became the first player of Indian origin to play in Qatar Stars League. The breakthrough made headlines across India and the Gulf.

0: buzz. Did you know APG&E offers a choice of affordable fixed-rate electricity plans and that they have thousands of five-star reviews?
1: Where did you see all this?
0: Online at APGE.com.
1: Watson, you're always so plugged in.
2: Need better internet? Cox Internet has the fast, reliable speeds you're looking for. Perfect for seamless streaming, gaming, and working from home. And now get Cox 300 meg internet with a 2-year plan price lock guarantee, plus equipment included. Oh yeah. So get your household up to speed. Switch to Cox Internet today. Taxes and fees excluded from price guarantee.
3: TuneIn's How To, a brief look at all the special functions and things you might not know we have.
4: TuneIn is your MVP for everything sports audio. With live sports and a full lineup of podcasts and sports talk shows, you'll get all the sports action you'll ever need. Get updates on your favorite sports teams and alerts when they play. Just follow your favorite teams on TuneIn and you'll receive notifications. Plus, you'll also get recommendations based on your favorite teams. Start following your team and stay in the loop.
5: Like countless Malayali families, they left home for a better future in the Gulf. Years later, that journey has come full circle.
6: എനിക്ക് ഇഷ്ടമുള്ള ടീം ബ്രസീലാണ്. പക്ഷേ ഒരു മലയാളി കളിക്കുന്നതുകൊണ്ട് എനിക്ക് അത്രയും ഇഷ്ടമായി വരുകയാണ്. ഖത്തർ ടീമിനെ നല്ല സ്നേഹിക്കുന്നുണ്ട്.
7: ഇന്ത്യൻ ടീം വേൾഡ് കപ്പ് കളിക്കുന്നില്ല. പക്ഷേ നമ്മുടെ മലയാളി ഇന്ത്യക്കാരനാണ്. ഖത്തറിന്റെ വേൾഡ് കപ്പ് കളിക്കുന്നത്. എനിക്ക് ഖത്തറിനെ ഇഷ്ടമാണ്.
8: പുള്ളി കളിക്കുന്നത്, തെക്സിങ് കളിക്കുന്നത് നല്ല സന്തോഷമുണ്ട്. പുള്ളിനെ കളി കാണാൻ ആഗ്രഹമുണ്ട്. നമ്മളെല്ലാം ഖത്തറിലെ കളി കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്.
9: കേരളത്തിലുള്ള യുവാക്കൾക്ക് ജംഷീർ ഒരു പ്രചോദനം തന്നെയാണ്. അതിലെ കേരളത്തിലെ ഞങ്ങളെപ്പോലെയുള്ള യുവാക്കളെ അഭിമാനം കൊള്ളുന്നു.
5: തെഹ്സീൻസ് ഫുട്ബോൾ ജേർണി ബിഗാൻ അറ്റ് ഖത്താർസ് ഫേംഡ് അസ്പയർ അക്കാഡമി, ദ ടാലന്റ് ഫാക്ടറി ദറ്റ് ഹെൽപ്ഡ് ബിൽഡ് ദ കൺട്രീസ് ഫുട്ബോൾ റെവല്യൂഷൻ. There, coaches spotted his pace, his skill, and his eye for goal. The teenager quickly rose through Qatar's youth ranks. Under 16, under 17, under 19. One level after another. Then came a historic breakthrough. The training with Qatar's Aspyr Academy paid off. At just 17, Tehsin became the first player of Indian origin to play in Qatar Stars League. The breakthrough made headlines across India and the Gulf.

0: TuneIn's How To, a brief look at all the special functions and things you might not know we have.
1: TuneIn has got your favorite podcast, from sports to special interests. Did you know that you can listen to all your favorites offline? It's simple. Just head to any podcast page, tap the three little dots next to the episode title, and hit download. Whether it's true crime, lifestyle, health, and science, or anything else, stream your favorite podcasts and listen to them anytime, anywhere.
2: Others at the World Cup. Brazil, Argentina, Germany. Now 19-year-old Tehsin Mohammad Jamshid is just one step away from making history. Born in Qatar, raised in Qatar, but with his heart and roots tied to Kerala's Kannur. He stands just one match away from becoming the first footballer with Keralam roots to play at a FIFA World Cup. His father came from Talasheri, his mother from Kannur. Like countless Malayali families, they left home for a better future in the Gulf. Years later, that journey has come full circle.
3: എനിക്ക് ഇഷ്ടമുള്ള ടീം ബ്രസീലാണ്. പക്ഷേ ഒരു മലയാളി കളിക്കുന്നതുകൊണ്ട് എനിക്ക് അത്രയും ഇഷ്ടമായി വരും. ഖത്തർ ടീമിനെ നല്ല സ്നേഹിക്കുന്നുണ്ട്.
4: ഇന്ത്യൻ ടീം വേൾഡ് കപ്പ് കളിക്കുന്നില്ല. പക്ഷേ നമ്മുടെ മലയാളി ഇന്ത്യക്കാരനാണ്. ഖത്തറിന്റെ വേൾഡ് കപ്പ് കളിക്കുന്നത് എനിക്ക് ഖത്തറിനെ ഇഷ്ടമാണ്.
5: പുള്ളിയെ കളിക്കുന്നത് തെക്സിൻ കളിക്കുന്നത് നല്ല സന്തോഷമുണ്ട്. പുള്ളിയുടെ കളി കാണാൻ ആഗ്രഹമുണ്ട്. നമ്മളെല്ലാം ഖത്തറിലെ കളി കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്.
6: കേരളത്തിലുള്ള യുവാക്കൾക്ക് ജംഷീർ ഒരു പ്രചോദനം തന്നെയാണ്. അതിലെ കേരളത്തിലെ ഞങ്ങളെപ്പോലെയുള്ള യുവാക്കളെ അഭിമാനം കൊള്ളുന്നു.
2: Tehsin's football journey began at Qatar's famed Aspire Academy, the talent factory that helped build the country's football revolution. There, coaches spotted his pace, his skill, and his eye for goal. The teenager quickly rose through Qatar's youth ranks. Under 16, under 17, under 19. One level after another. Then came a historic breakthrough. The training with Qatar's Aspire Academy paid off. At just 17, Tehsin became the first player of Indian origin to play in Qatar Stars League. The breakthrough made headlines across India and the Gulf.